0: ജത്തമേ ധനന്തമേ വദത്തമേ
1: സുഷ്ടമേ
0: ക്രീഡാചമേ മോദസ്തമേ ദാദന്തമേ ജനിഷ്യമാണന്തമേ സൂക്തന്തമേ സുകൃതന്തമേ വിത്തന്തമേ വേദ്യന്തമേ ഭൂതന്തമേ ഭവിഷ്യത്തമേ സുപഥന്ത വരുദ്ധന്ത വരുദ്ധിഷ്ടമേ ക്ലുപ്തന്തമേ ക്ലുപ്തിഷ്ടമേ മതിഷ്ടമേ സുമതിഷ്ടമേ ശന്തമേ വദസ്തമേ പ്രിയന്തമേനു കാമസ്തമേ കാമസ്തമേ സൗമനസ്തമേ ഭദ്ദന്തമേ ക്ഷേദസ്തമേ വസ്യസ്തമേ ജശസ്തമേ ഭഗസ്തമേ ദ്രവിണന്തമേ ജന്താതമേ ദത്താതമേ ക്ഷേമസ്തമേ ധൃതിഷ്ടമേ
1: വിശ്വന്തമേ
0: മഹസ്തമേ.